നമസ്തങ്കഞ്ച് നമസ്തങ്ക പഞ്ചി നമസ്തങ്കോദാരി നമസ്തങ്ക പാരി നമസ്തങ് സുവിക്ക നമസ്തങ്ക നീക്ക നമസ്തങ്ക പൂത്തി നമസ്തങ്ക ജൂപ്പി നമസ്തങ് നിർക്കർമ്മേ നമസ്തങ് നിർപർമ്മേ നമസ്തങ് നിർദേശി നമസ്തങ് നിർപീസി നമസ്തങ് നിർനാമ്യേ നമസ്തങ് നിർകാമ്യേ നമസ്തങ് നിർതാത്തി നമസ്തങ് നിർകാത്തി നമസ്തങ് നിർതൂത്തി നമസ്തങ്ക പൂത്തി നമസ്തങ്ക ലോക്കേ നമസ്തങ്ക സോക്കേ നമസ്തങ് നിർതാപ്യ നമസ്തങ്ക താപ്യ നമസ്തങ് തർമാന്യേ നമസ്തങ് നിധാന്യേ നമസ്തങ്ക ഗാഹേ നമസ്തങ്ക ബാഹേ നമസ്തങ് തർവർഗേ നമസ്തങ്ക സർഗേ നമസ്തങ് പ്രഭുഗേ നമസ്തങ് സോജോഗേ നമസ്തങ്ക രംഗേ നമസ്തങ്ക പങ്കേ നമസ്തങ്ക ഗമ്യേ നമസ്തസ്തരമ്യേ നമസ്തങ് ജലാശ്രീ നമസ്തങ് നിരാശ്രീ നമസ്തങ്ക ജാതി നമസ്തങ്ക പാത്തി നമസ്തങ്ക മജ്ബി നമസ്തസ്ത അജ്ബി അദീസംഗ അദീസി നമസ്തങ്ക പീസി നമസ്തങ് നിർതാമ്യേ നമസ്തങ് നിർഭാമ്യേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തസ്തു ദേവേ നമസ്തങ്ക പീവേ നമസ്തങ്ക ജനമേ നമസ്തങ്ക സുബനമേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവരംഗേ നമോ സർവപംഗേ നമോ കാലകാലേ നമസ്തസ്തുദ്യാലേ നമസ്തങ്ക ബർണേ നമസ്തങ്ക മർണേ നമസ്തങ് ജരാരംഗ് നമസ്തങ് കീർത്താരംഗ് നമോ സർവതന്ദേ നമോസ്ത് അബന്ദേ നമസ്തങ് നിർസാക്യേ നമസ്തങ് നിർഭാക്യേ നമസ്തങ് രഹീമേ നമസ്തങ് കരീമേ നമസ്തങ്ക അനന്തേ നമസ്തങ് മഹന്തേ നമസ്തസ്തരാഗേ നമസ്തങ് സുഹാഗേ നമോ സർവസുഖം നമോ സർവപൂഖം നമോ സർവകർത്ത നമോ സർവഹർത്ത നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരി ഛന്ദ ത്വേ പ്രസാദ അരൂപ ഹൈ അനൂപ ഹൈ ജൂ ഹൈ ഭൂ ഹൈ ലേഖ ഹൈ അപീഖ ഹൈ അനാമ ഹൈ അകാമ ഹൈ അധേ ഹൈ അപേ ഹൈ അജീത ഹൈ അപീത ഹൈ ത്രിമാന ഹൈ നിദാന ഹൈ ത്രിവർഗ ഹൈ അസർഗ ഹൈ അനീൽ ഹൈ അനാദ ഹൈ അജേ ഹൈ അജാദ ഹൈ